0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എം എൻ സാവിത്രി പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മറിയപ്പള്ളി പി ആർ ഹരീഷ് മൃദംഗം. ആദ്യം വിഘ്നേശ്വര ശുഭകാരക എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, രൂപകതാളം തുളസീവനം രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനിടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ by Shrimati M.N. Savitri. She is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Mariyapalli P.R. Harish. She begins a Carnatic classical vocal recital with a composition of Tulasivanam, Vigneshwara Shubhakaraga, in the rag Arabhi, set to Rubagathal.

0: ഇനി ആഭോഗ്യരാഗത്തിൽ കരുണാസാഗരനല്ലയോ എന്ന കൃതികൾക്കാം ആദിതാളം, പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹെർ കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷീ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പുതുക്കോട് കൃഷ്ണമൂർത്തി, കരുണാസാഗരൻ അല്ലയോ. ഇൻ ദ രാഗ് ആഭോഗി, സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി MN സാവിത്രി പാടിയ കൃതികൾ. ശ്രീമതി AL മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മറിയപ്പള്ളി PR ഹരീഷ് മൃദംഗം. ഇനി സാവേരി രാഗത്തിൽ പാഹിമാം ഗിരി തനയെ എന്ന കൃതി കേൾക്കാം. ആദിതാളം ഇരയമ്മൻ തമ്പി രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati MN Savitri. She is accompanied on the violin by Shrimati AL Manjula Rajesh, and on the mridangam by Shri Mariyapalli PR Harish. Now listen to a composition of Irayamman Thambi, Pahimam Giri Thanaye, in the rag Saveri, set to Adithal.

0: അവസാനമായി ശ്ലോകത്തെ തുടർന്ന് സ്വാതി തിരുനാൾ ഉത്സവ പ്രബന്ധത്തിൽ നിന്നുള്ള പങ്കജനാഭോത്സവ എന്ന കൃതി കേൾക്കാം. രാഗം മോഹനം, മിശ്രചാപ്പത്താളം.
1: ശ്രീമതി എം എൻ സാവിത്രി കൺക്ലൂഡ്സ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ശ്ലോകം ഫോളോഡ് ബൈ എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഫ്രം ഉത്സവ പ്രബന്ധം പങ്കജനഭോത്സവം ഇൻ ദ രാഗ മോഹനം. സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
2: സന്താപത്തെ ഒഴിപ്പതിനോ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം എൻ സാവിത്രി പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മറിയപ്പള്ളി പി ആർ ഹരീഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി എം എൻ സാവിത്രി, അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർഡ് ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ മറിയപ്പള്ളി പി ആർ ഹരീഷ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇൻ ദ മ്യൂസിക്.
0: ഇനി ലയവിന്യാസം കേൾക്കാം. ജി പ്രഭാകര പണിക്കർ തവിലിൽ വായിച്ചത് ആദിതാളം.
1: ലിസൺ ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ജി പ്രഭാകര പണിക്കർ, സെറ്റ് ടു ആദിതാൾ.

0: ജി പ്രഭാകര പണിക്കർ തവിലിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ആദ്യ താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ജി പ്രഭാകര പണിക്കർ. ആദി താൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ മുത്തുകൃഷ്ണ എം പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം. ആദ്യം വാചസ്പതി രാഗത്തിൽ ശ്രീ പതേ ജയ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം തുളസീവനം രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shri Muthukrishna M. He is accompanied on the violin by Shri Vishnu R. Varma and on the mridangam by Shri Trivandrum L. Gopalakrishnan. He begins his Carnatic Classical Vocal Recital with a composition of Tulasivanam.

0: ഇനി ഖരഖര പ്രിയാരാഗത്തിൽ കരുണാജലധേ എന്ന കൃതി കേൾക്കാം. ആദിതാളം പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് പുതുക്കോട് കൃഷ്ണമൂർത്തി, കരുണാജലധേ ഇൻ ദി രാഗ് ഖരഖര പ്രിയ സെറ്റ് ടു ആദിതാളം.

0: ഇനി ദേശ് രാഗത്തിൽ കേശവ പിഞ്ചധാര എന്ന കൃതി കേൾക്കാം. ആദിതാളം മഹാകവി കുട്ടമത്ത് രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാകവി കുട്ടമത്ത്, കേശവ പിഞ്ചധാര. ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മുത്തുകൃഷ്ണ എം പാടിയ കൃതികൾ. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം. ഇനി കാവ്യരാഗത്തിൽ പാലയ പാലയ എന്ന കൃതി കേൾക്കാം. ആദിതാളം KC കേശവപിള്ള രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Muthukrishna M. He is accompanied on the violin by Shri Vishnu R. Varma and on the mridangam by Shri Trivandrum L. Gopalakrishnan. Next is a composition of KC Keshavapillai, Palaya Palaya. In the rag, Kapi set to Adithal.

0: അവസാനമായി ഹംസ നന്ദി രാഗത്തിൽ കെ സി കേശവപിള്ള രചിച്ച ജയഭാരതി ദേവി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം
1: ശ്രീ മുത്തുകൃഷ്ണ എം കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് കെ സി കേശവപിള്ള ജയഭാരതി ദേവി ഇൻ ദ രാഗ് ഹംസ നന്ദി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ മുത്തുകൃഷ്ണ എം പാടിയ കൃതികൾ. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ മുത്തുകൃഷ്ണ എം. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ വിഷ്ണു ആർ വർമ്മ ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ ട്രിവാൻഡ്രം എൽ ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ലയവിന്യാസം കേൾക്കാം. പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ വായിച്ചത് മിശ്രചാപ്പത്താളം.
1: Listen to live vinyasam presented on the mridangam by Palakkad R. Raghu, set to Mishra Chappathal.

0: പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. മിശ്രചാപ്പത്താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ പാലക്കാട് ആർ രഘു, സെറ്റ് ടു മിശ്രചാപ്പത്താൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം, ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Agashwani G. Srividyude Veenakachirikalkam KMS Mani Mrudangam K. Hariprakash Mukharshank.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by KMS Mani on Mrudangam and K. Hariprakash on Mosing.
1: Sarangaragatil ഹിന്ദമോടി എന്ന വർണ്ണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം തിരുവെട്ടിയൂർ ത്യാഗയ്യർ കൃതി.
2: ദ കൺസേർട്ട് സ്റ്റാർട്സ് വിത്ത് ആൻ ആദിതാള വർണ്ണ ഹിന്ദമോടി ഇൻ ദ രാഗ സാരംഗ.

0: ഗണനായകം, രാഗം പൂർണ്ണ ഷഡ്ജം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർകൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണ്ണ ഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപതാളം മുത്തയ്യ ഭാഗവത കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: Continuing the recital, G. Srividya brings you Saumitri Bhagyame in the raga Kharahara Priya set to Adithala, composed by Tyagaraja.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി, സെറ്റ് ടു മിസ്റ്റർ ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: The last composition of this concert is a Tirupugal in the raga Surutti, set to Chadrishrajadi Eka, composed by Arunagirinathar.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീ വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.